നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 3-ാം തീയതി ബുധനാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. ശാസ്ത്രലോകം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

0: എം ബി ബമ്പുക്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം ബി സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 എം വി റാണി ലക്ഷ്മി സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. എം വി ബാരട്ടാങ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം ബി ജോളി ബോയ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. എം വി റാണി ലക്ഷ്മി ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര പുറപ്പെടും. 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. സ്വരാജ് ദ്വീപിലേക്ക് എം വി സ്ട്രൈറ്റ് ഐലൻഡ് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പോകും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 21 വെള്ളിയാഴ്ച രാവിലെ 5:30. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: Some cars are designed to blend in. Others are designed to be remembered. Meet the Maruti Suzuki Fronx with powerful 1.0-liter turbo booster engine. Fronx delivers performance that matches its bold SUV-inspired design. Already trusted by more than 4 lakh proud owners across India. Fronx is now available starting at just Rs. 6.85 lakh with exciting offers available at your nearest Nexa showroom. So, why follow the road when you can lead it? Visit your nearest Nexa showroom and experience the Maruti Suzuki Fronx right now. Nexa.
2: India's greatest treasures are not just its monuments. They are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes, or hidden destinations, your story matters. Create a 1 to 3 minute video, reel, documentary, podcast, or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality, and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level, and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India. Because every district has a story worth telling.
3: Do you play for the rush or do you play it smooth? Lead every play with the new Brezza, now available with the exciting turbo booster jet, refined K15C engine and underbody SCNG. With 5-star safety rating, superior performance and features like ventilated seats, new 10.1-inch infotainment screen with premium audio. Every road is your playground. The new Brezza, now available at an introductory starting price of Rs. 7.39 lakh. Book a test drive today at your nearest Maruti Suzuki Arena showroom.
0: ശ്രോതാക്കളെ, ഇന്ന് ലോക മാനുഷിക ദിനം. എല്ലാ വർഷവും 19 ഓഗസ്റ്റിനാണ് ഈ ദിനം ആചരിക്കുന്നത്. യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന രക്ഷാപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ആദരിക്കുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. 2003 ഓഗസ്റ്റ് 19 ഇറാഖിലെ ബാഗ്ദാദിലുള്ള UN ആസ്ഥാനത്ത് നടന്ന ബോംബാക്രമണത്തിൽ 22 ജീവനക്കാർ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ ഓർമ്മയ്ക്കായാണ് ഐക്യരാഷ്ട്രസഭ പിന്നീട് ഈ ദിവസം ലോക മാനുഷിക ദിനമായി പ്രഖ്യാപിച്ചത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

0: ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറക്കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.
1: ശാസ്ത്രലോകത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശാസ്ത്രലോകം

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ ലാബ് ഗ്രൗൺ ഡയമണ്ട്സ്, അറിയേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രതീഷ് കൃഷ്ണൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഇന്ത്യയുടെ ബഹുമാനിയായ ധനകാര്യ വകുപ്പ് മന്ത്രി, ഇന്ത്യയിലെ പരീക്ഷണശാലകളിൽ വളർത്തിയെടുക്കാവുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാവുന്ന വജ്രങ്ങളുടെ വളർച്ച സുഗമമാക്കുന്നതിന് IITകൾക്ക് ഗ്രാൻറ് നൽകുമെന്നും വജ്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സീഡുകളുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കുമെന്നും പ്രഖ്യാപിച്ചതാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുക്കാവുന്ന വജ്രങ്ങളെക്കുറിച്ചുള്ള ചർച്ച സജീവമാക്കിയത്. എന്താണ് ഈ പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങൾ? എങ്ങനെയാണ് അവ സാധാരണ നമ്മുടെ വജ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? സാധാരണ വജ്രങ്ങളിൽ നിന്നും എന്ത് തരം വ്യത്യാസങ്ങളാണ് ഇവയ്ക്കുള്ളത്? സാധാരണ വജ്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെ? എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ വജ്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കേൾക്കാം. പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങൾക്ക് അടിസ്ഥാനപരമായി പ്രകൃതിദത്ത വജ്രങ്ങളുടെ അതേ രാസ, ഒപ്റ്റിക്കൽ, ഭൗതിക ഗുണങ്ങളും ക്രിസ്റ്റൽ ഘടനയുമാണ് ഉള്ളത്. പ്രകൃതിദത്ത വജ്രങ്ങളെപ്പോലെ തന്നെ കാർബണാറ്റങ്ങൾ കൊണ്ടാണ് അവയും നിർമ്മിച്ചിരിക്കുന്നത്. അവ പ്രകാശത്തോട് ഒരേ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. പരീക്ഷണശാലയിൽ നിർമ്മിച്ചെടുത്ത വജ്രങ്ങൾ പ്രകൃതിദത്ത വജ്രങ്ങൾ പോലെ തന്നെ കാഠിന്യമുള്ളവയാണ്. പരീക്ഷണശാലയിൽ വളർത്തിയതും പ്രകൃതിദത്തവുമായ വജ്രങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അവയുടെ ഉദ്ഭവത്തിലാണ്. പരീക്ഷണശാലയിൽ വളർത്തിയ വജ്രങ്ങൾ നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുക്കുന്ന ഐസ് ക്യൂബ് പോലെയാണ് എന്ന് സങ്കല്പിക്കാം. അതേസമയം നമുക്ക് പ്രകൃതിയിൽ ലഭിക്കുന്ന വജ്രങ്ങൾ മഞ്ഞുമൂടിയ ഹിമപ്പരപ്പിൽ നിന്നും ലഭിക്കുന്ന ഐസ് പോലെയാണ്.

ആണെന്നും കരുതുക. അങ്ങനെയെങ്കിൽ അവ രണ്ടും ഐസ് തന്നെയാണ്. എന്നിരുന്നാലും അവയുടെ രൂപീകരണ രീതികൾ, അതിനെടുത്ത സമയം തുടങ്ങിയവയെല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. ഇതേപോലെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന വജ്രങ്ങൾ, ഉണ്ടായി വരുന്ന പ്രക്രിയകൾ, അതിനെടുക്കുന്ന സമയം, ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങൾ. പ്രകൃതിയിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ആഴത്തിൽ വജ്രങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. ഈ പ്രക്രിയയ്ക്ക് അസാധാരണമാം വിധം ഉയർന്ന മർദ്ദവും 1000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയുമുള്ള അന്തരീക്ഷം ആവശ്യമാണ്. ഇങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുതൽ കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഭൂമിയുടെ മാന്റിലിൽ രൂപം കൊണ്ട പ്രകൃതിദത്ത വജ്രങ്ങൾ പിന്നീട് പലതരം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ആണ് എത്തുന്നത്. നമ്മൾ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും നേർത്ത വസ്തുവായ ഗ്രാഫീൻ ഉൾപ്പെടെ ഗ്രാഫൈറ്റ് പോലുള്ള ബന്ധനമുള്ള കാർബണിന്റെ അറിയപ്പെടുന്ന നിരവധി രൂപങ്ങളുണ്ട്. മൃദുവായ കറുത്ത ഗ്രാഫൈറ്റ് മുതൽ കഠിനമായ സുതാര്യമായ വജ്രം എന്നിവയുൾപ്പെടുന്ന വ്യത്യസ്ത വസ്തുക്കൾ രൂപപ്പെടുന്നതിന് കാർബൺ ആറ്റങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾ ബന്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പരീക്ഷണശാലയിൽ വജ്രം നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. പരീക്ഷണശാലയിൽ വളർത്തിയെടുത്ത അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്ത ഏറ്റവും പഴയ വജ്രങ്ങൾക്ക് 10 ആണ്ടുകളുടെ പഴക്കമുണ്ട്. പരീക്ഷണശാലയിലോ വലിയ ഫാക്ടറികളിലോ ഉയർന്ന മർദ്ദം, ഉയർന്ന താപനില എന്നിവ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ എന്ന രീതി ഉപയോഗിച്ചോ ആണ് ഇവ നിർമ്മിച്ചെടുക്കുന്നത്. പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുത്ത വജ്രങ്ങൾ പ്രകൃതിദത്ത വജ്രങ്ങൾക്ക് സമാനമായി കാണപ്പെടുന്നതിനാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവ തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല. നൂതന ഉപകരണങ്ങളുള്ള ഒരു പരീക്ഷണശാലയുടെ പരിശോധനയുടെ സഹായത്തോടെ മാത്രമേ ഇതിന് സാധിക്കൂ. ഒരു ജെമ്മോളജി ലാബിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ലഭിച്ച വജ്രങ്ങളുടെ സ്ട്രെയിൻ പാറ്റേണുകൾ, അതിൻ്റെ മൂലകഘടന, അതിൽ നിന്ന് വരുന്ന ഫ്ലൂറസൻസ്, ഫോസ്ഫോറസൻസ് എന്ന പ്രകാശ കിരണങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്തും മറ്റ് പരീക്ഷണങ്ങൾ വഴിയും പരീക്ഷണശാലകൾ വളർത്തിയതും അല്ലാതെയുമായിട്ടുള്ള വജ്രങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ കഴിയും. ഈ വജ്രങ്ങൾ ഉണ്ടായി വരുന്ന അവരുടെ രൂപീകരണ അവസ്ഥകൾ വ്യത്യസ്തമായതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. വജ്രനിർമ്മാണത്തിൻ്റെ മറ്റൊരു പ്രധാന രീതി ഒരു രാസവാതക പ്രക്രിയയാണ്. മുൻപ് പറഞ്ഞ ഉയർന്ന താപനില, ഉയർന്ന മർദ്ദം എന്നിവയിലൂടെ അല്ലാതെ ആണ് ഈ രീതിയിൽ നമ്മൾ വജ്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. ഒരു പ്രതലത്തിൽ നമുക്ക് വേണ്ട രാസവസ്തുക്കൾ ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഈ രീതിയിൽ ഒരു ചെറിയ വജ്രം ഒരു വലിയ വജ്രമായി വളർത്താൻ ഒരു വിത്തായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിനേകദേശം 800 ഡിഗ്രി മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് താപനില ആവശ്യമാണ്. വളർച്ച വളരെ മന്ദഗതിയിലാണെങ്കിലും ഈ വജ്രങ്ങൾ വലുതും താരതമ്യേന വൈകല്യരഹിതവുമാണ്. നൈട്രജൻ, ബോറോൺ തുടങ്ങിയ മാലിന്യങ്ങളില്ലാത്ത Type 2A എന്നറിയപ്പെടുന്ന വജ്രങ്ങളാണ് പൊതുവിൽ വിത്തുകളായി ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായി കാണപ്പെടുന്ന വജ്രങ്ങളിൽ 2% മാത്രമാണ് Type 2A എന്നുള്ളതിനാൽ ഈ വിത്തുകൾക്ക് ഉയർന്ന വിപണി മൂല്യമാണ് ഉള്ളത്. ഈ വിപണി മൂല്യത്തിൻ്റെ കൂടെ കസ്റ്റംസ് തിരിവ് കൂടി ചേരുമ്പോൾ വളരെ വില കൊടുത്ത് മാത്രമേ ഈ വിത്തുകൾ നമുക്ക് ലഭിക്കൂ എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം. ഇതിനുള്ള പരിഹാരമായാണ് കസ്റ്റംസ് തിരിവ് കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഈ ഉയർന്ന മർദ്ദവും ഉയർന്ന താപനിലയുമുള്ള രീതി ഉപയോഗിച്ച് നമുക്ക് വജ്രങ്ങൾ പരീക്ഷണശാലയിൽ നിർമ്മിച്ചെടുക്കാം എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ നിർമ്മിച്ച വജ്രങ്ങൾ സാധാരണ പ്രകൃതിയിൽ കാണപ്പെടുന്ന വജ്രത്തിന് സമാനമാണ് എന്നും നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ഈ രീതിയുടെ ഒരു പ്രധാന പോരായ്മ, ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങൾ പലപ്പോഴും തീരെ ചെറുതും തികവില്ലാത്തതുമാണ്. ഉയർന്ന മർദ്ദവും ഉയർന്ന താപനിലയുമുള്ള രീതിയിൽ വിത്തുകളെ 1100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഏകദേശം 6 GPa മർദ്ദം നൽകി കാർബൺ പൊടിയും ഒരു ഉത്തേജകവുമായി ചേർത്താണ് വജ്രങ്ങൾ നിർമ്മിക്കുന്നത്. അതേസമയം കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ രീതിയിലാവട്ടെ, മീഥെയ്ൻ പോലുള്ള കാർബൺ സമ്പുഷ്ട വാതകത്തിൻ്റെ തന്മാത്രകളെ കാർബൺ, ഹൈഡ്രജൻ എന്നിവയായി വിഭജിച്ച് സീല് ചെയ്ത അറകളിൽ വജ്ര വിത്തുകളിൽ നിക്ഷേപിക്കുന്നു. ഏകദേശം 1100 ഡിഗ്രി വരെ താപനില ഇതിന് ആവശ്യമാണ്. ഈ രീതികളുടെ ചരിത്രം പരിശോധിച്ചാൽ 1952 യൂണിയൻ കാർബൈഡ് എന്ന് ഇന്ത്യക്കാർക്ക് സുപരിചിതമായ കമ്പനിയാണ് ഇത് ആദ്യമായി നിർമ്മിച്ചത് എന്ന് കാണാം. അന്ന് അവർ ഉപയോഗിച്ചത് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ എന്ന രീതിയാണ്. എന്നാൽ ഇങ്ങനെ നിർമ്മിച്ച വജ്രം ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നില്ല. ഈ പോരായ്മ പരിഹരിച്ചുകൊണ്ട് 1971 ജനറൽ ഇലക്ട്രിക്കിലെ ഗവേഷകർ ആദ്യത്തെ രത്നഗുണ നിലവാരമുള്ള വജ്രങ്ങൾ പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുത്തു. 1980കളുടെ മധ്യത്തോടെ വിവിധ നിർമ്മാതാക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ രത്നഗുണനിലവാരമുള്ള വജ്രങ്ങൾ പരീക്ഷണശാലകളിൽ നിർമ്മിക്കാൻ തുടങ്ങി.

തുടക്കത്തിൽ ചെറുതും മഞ്ഞ കലർന്നതോ തവിട്ട് നിറമുള്ളതോ ആയ വജ്രങ്ങളും ക്രമേണ ഗുണനിലവാരം മെച്ചപ്പെടുത്തി വലിയ വജ്രങ്ങളും നിർമ്മിക്കൂ എന്നുള്ള ശേഷി നമ്മൾ നേടുകയുണ്ടായി. 2000 കുറഞ്ഞ മർദ്ദവും താപനിലയും ആവശ്യമുള്ള ഈ കെമിക്കൽ ബാഷ്പ നിക്ഷേപക രീതി, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ എന്ന രീതി ഉപയോഗിച്ചാണ് രത്ന ഗുണനിലവാരമുള്ള വജ്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നമ്മൾ പ്രാവീണ്യം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ 20 കാര്യമെടുത്താൽ 2010 ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ പരീക്ഷണശാലകളിൽ നിറമില്ലാത്ത വജ്രങ്ങൾ നിർമ്മിച്ചെടുക്കുവാനും അവ ജ്വല്ലറി വഴി വിപണിയിലെത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 മുൻപാണ് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ സാധാരണ താപനിലയിൽ മിനിറ്റുകൾക്കുള്ളിൽ വജ്രം നിർമ്മിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചത്. വജ്രങ്ങൾ രൂപപ്പെട്ടതായി നിരീക്ഷിച്ച താപനിലയിലെ ഏറ്റവും കുറഞ്ഞ മർദ്ദം 80 GPa എന്നതാണ് രസകരം. ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ താരതമ്യം ശ്രദ്ധിക്കാം. ഒരു ചെറിയ ഷൂവിൻ്റെ അറ്റത്ത് 640 ആഫ്രിക്കൻ ആനകൾ നിന്നാൽ ഉണ്ടാവുന്ന മർദ്ദത്തിന് തുല്യമാണ് 80 GPa. റെക്കോർഡ് നേടിയെങ്കിലും അസാമാന്യമായ ഉയർന്ന മർദ്ദമുണ്ടെങ്കിൽ മാത്രമേ സാധാരണ താപനിലയിൽ ഈ വജ്രങ്ങൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. എന്തിനാണ് ഇത്തരം വജ്രങ്ങൾ നിർമ്മിക്കുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം മനസ്സിലാവണമെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ ലഭിക്കുന്ന വജ്രങ്ങളും നമ്മൾ പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ രീതി ഉപയോഗിച്ച് എത്ര വലിപ്പമുള്ള വജ്രവും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും, അതിന് വേണ്ട സമയം മാത്രമാണ് വിഷയം. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങളിൽ പൊതുവിൽ വൈകല്യങ്ങൾ വളരെ കുറവാണ്. വൈകല്യങ്ങൾ കുറവാണ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ള കാർബൺ ആറ്റങ്ങൾ ഒരേ രീതിയിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ ഉയർന്ന നിലവാരമുള്ളവയാണ് നമ്മൾ ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങൾ. നമുക്ക് പ്രകൃതിയാൽ ലഭിക്കുന്ന വജ്രങ്ങളിൽ 2% താഴെ മാത്രമേ ഇത്തരം നിലവാരമുള്ള വജ്രങ്ങൾ ലഭിക്കുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ വജ്രം ഉപയോഗിച്ചുള്ള പല ആവശ്യങ്ങൾക്കും പ്രകൃതിയാലുള്ള വജ്രങ്ങൾ ഉപയോഗിക്കുക ഏകദേശം അസാധ്യമാണ്. ഈ കുറവ് പരിഹരിക്കുക എന്നുള്ളതാണ് പരീക്ഷണശാലകളിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങൾ വഴി നമ്മൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ പരീക്ഷണശാലകളിൽ വജ്രം നിർമ്മിക്കുന്നതിനുള്ള ചെലവ്, അതല്ലാത്ത രീതിയിൽ നമ്മൾ വജ്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വരുന്ന ചെലവിനോട് താരതമ്യം ചെയ്താൽ ഉയർന്ന ചെലവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്നത് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങൾ പലപ്പോഴും ഹൈ പവർ ഇലക്ട്രോണിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ടെലികമ്യൂണിക്കേഷൻ രംഗങ്ങളിലെ വിവിധ ആവശ്യങ്ങൾ, ലേസർ ഒപ്റ്റിക്സ് പോലുള്ള ആവശ്യങ്ങൾ തുടങ്ങി പല വ്യവസായ ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ വജ്രങ്ങൾ നമ്മളിപ്പോൾ നിർമ്മിച്ചെടുക്കുന്ന, പ്രകൃതിയിലൂടെ ലഭിക്കുന്നതല്ലാത്ത, പരീക്ഷണശാലകളിൽ നിർമ്മിച്ചെടുക്കുന്ന ഈ വജ്രങ്ങൾ അടുത്ത കാലത്ത് തന്നെ നമുക്ക് സാധാരണ താപനിലയിലും ഇത്രയധികം ഉയർന്ന മർദ്ദവും ഇല്ലാതെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്ന വിശ്വാസമാണ് ശാസ്ത്രലോകത്തിനുള്ളത്. അങ്ങനെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കരുതുന്നത് പോലുള്ള ചിലവില്ലാതെ ഈ വജ്രം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുകയും ഈ പറയുന്ന രംഗങ്ങളിലെല്ലാം തന്നെ വലിയ കുതിച്ചുചാട്ടം സാധ്യമാവുകയും ചെയ്യും. ഇതാണ് പ്രകൃതിയിൽ നിർമ്മിച്ചെടുക്കുന്ന വജ്രങ്ങളുടെ ഒരു ആകത്തുക. നമ്മൾ മേൽ വിവരിച്ച കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന രീതിയിൽ പ്രധാനമായും 6 ഉള്ളത്. ആദ്യത്തെ ഘട്ടത്തിൽ വളരെ ചെറിയ, നമ്മൾ വിത്തായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന Type 2A ക്രിസ്റ്റൽ എന്ന് നേരത്തെ പറഞ്ഞ ക്വാളിറ്റിയുള്ള വജ്രം, ഒരു ചെറിയ കഷ്ണം എവിടെയാണോ നമ്മൾ ഡെപ്പോസിഷൻ നടത്താൻ പോകുന്നത് അതിനകത്ത് നമ്മൾ വയ്ക്കും. അതിനുശേഷം മീഥെയ്ൻ പോലുള്ള കാർബൺ സമ്പുഷ്ടമായ വാതകങ്ങൾ ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും അതിനെ കാർബണായിട്ടും ഹൈഡ്രജനായിട്ടും വേർതിരിക്കുകയും ഇങ്ങനെ വേർതിരിച്ച ശേഷം വളരെയധികം ഊർജ്ജമുള്ള മൈക്രോവേവുകൾ ഉപയോഗിച്ച് ആണ് നമ്മൾ ഈ വേർതിരിക്കൽ പ്രക്രിയ നടത്തുന്നത്. ഇങ്ങനെ വേർതിരിച്ച് കിട്ടുന്ന കാർബൺ തന്മാത്രകളെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഡയമണ്ടിൻ്റെ പ്ലേറ്റിന് മുകളിൽ ഡെപ്പോസിഷൻ നടത്തുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ക്രമേണ നമ്മുടെ ഡയമണ്ടിൻ്റെ അല്ലെങ്കിൽ വജ്രത്തിൻ്റെ വലിപ്പം കൂടാനായിട്ട് തുടങ്ങും. ഇങ്ങനെ കിട്ടുന്ന വജ്രത്തിനെ ഉയർന്ന മർദ്ദത്തിലൂടെ ഈ സമ്പുഷ്ടീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയ്ക്ക് ഈ ഡയമണ്ടിനെ ഉപയോഗിക്കും. അതായത് സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ വിത്തിന് മുകളിലായിട്ട് വാതക രൂപത്തിലുള്ള കാർബൺ ആറ്റങ്ങളെ കോട്ട് ചെയ്യുന്ന പോലെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ഉയർന്ന മർദ്ദത്തിലൂടെ അതിനെ അവിടെ തന്നെ നിർത്തുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വജ്രത്തിൻ്റെ നിലവാരം വലിയ രീതിയിൽ ഉയരും. ഈ രീതിയിലാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷനിലൂടെ വജ്രങ്ങൾ വളർത്തിയെടുക്കുന്നത്. ഇനി എത്ര വലിപ്പമുള്ള വജ്രമാണ് നമുക്ക് വേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീഥെയ്ൻ ഗ്യാസ്, മർദ്ദം, എത്ര നേരം തുടങ്ങിയവ വ്യത്യാസപ്പെട്ടിരിക്കും. സാധാരണഗതിയിൽ ഈ രീതിയിലൂടെ നമുക്ക് ലഭിക്കുന്ന

വജ്രങ്ങളെല്ലാം തന്നെ സമചതുരങ്ങളായിട്ടാണ് നമുക്ക് ലഭിക്കുക. അതിനെ ഏത് രീതിയിൽ വളർത്തണം എന്നുള്ളത് പിന്നീട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അത് ഏതൊക്കെ രീതിയിൽ സമചതുരം എന്നുള്ളതിൽ നിന്ന് ദീർഘചതുരമായിട്ട് വളർത്തണോ എന്നുള്ളതെല്ലാം നമുക്ക് തീരുമാനിക്കാനുള്ള അവസ്ഥ ഇന്ന് നമുക്കുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വഴി വലിയ ഒരു വജ്രമായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ പല രീതിയിൽ വളർത്തിയെടുത്ത വജ്രങ്ങൾ ഇന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാനായി ലഭിക്കും. ഈ രീതിയിൽ വലിയ വജ്രങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള വലിയ ഒരു കാൽവയ്പ്പാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് സാധാരണ പ്രകൃതിയിൽ ലഭിക്കുന്ന

0: ഈ രീതിയിൽ വലിയ വജ്രങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള വലിയ ഒരു കാൽവയ്പ്പാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് സാധാരണ പ്രകൃതിയിൽ ലഭിക്കുന്ന വജ്രങ്ങൾ പൊതുവിൽ വൈകല്യങ്ങളുള്ളവയാകും. അതിനാൽ തന്നെ അവയെ ചെറിയ വൈകല്യരഹിതമായ വജ്രങ്ങളായി മുറിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവയെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ.
1: ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രതീഷ് കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ശാസ്ത്രലോകം
1: ശാസ്ത്രലോകമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

അടുത്തതായി ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിലെ ഗാനം പാടിയവർ എം ജി ശ്രീകുമാർ, സോണി സായി തുടങ്ങിയവർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.